നമോ രോഗ രോഗേ നമസ്തങ് സനാനങ് നമോ മന്ത്ര മന്ത്രം നമോ ജന്ത്ര ജന്ത്രം നമോ ഇഷ്ട ഇഷ്ടേ നമോ തന്ത്ര തന്ത്രം സദാ സച്ചിദാനന്ദ സത്രം പ്രണാസി അനൂപേ അരൂപേ സമസ്തോലിന്യവാസി സദാ സിദ്ധദാ ബോധദാ ബ്രദ്ധ കർത്താ അധോ ഉർദ്ധ അർദ്ധം അഗം ഓഗഹർത്താ പരം പരം പരമേശ്വരം പരോക്ഷ പാലം സദാ സർവദാ സിദ്ധദാത ദയാലം അഛേദി അഭേദി അനാമം അകാമം സമസ്തോ പരാജി സമസ്തസ്തതാമം തേരാ ജോർ ചാചര ഛാന്ദ ജലേ ഹ തലേ ഹ പീതേ ഹ പേ ഹ പ്രഭു ഹ ജൂ ഹ ദേശ പേശ പുജംഗ പ്രയാത ഛാന്ദ അഗാധ അബാധ ആനന്ദി സ്വരൂപേ നമോ സർമാനേ സമസ്തി നദാനേ നമസ്തവം നരനാഥേ നമസ്തവം പരമാഥേ നമസ്തവം അഗഞ്ജേ നമസ്തവം പഞ്ജേ നമസ്തവം അകാലേ നമസ്തവം അപാലേ നമോ സർവദേശേ നമോ സർവപേശേ നമോ രാജരാജേ നമോ സാജ സാജേ നമോ സാഹ സാഹേ നമോ മാഹ മാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത പ്രീതേ നമോ രോഖ രോഖേ നമോ സോഖ സോഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവപീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശം നമോ സർവകൃസം നമോ സർവരംഗേ തൃപംഗി അനംഗേ നമോ ജീവ ജീവൻ നമോ ബീജ ബീജേ അഖിജേ അഭിജേ സമസ്തം പ്രസിജേ കൃപാലം സ്വരൂപേ കോകർമ്മം പ്രണാസി സദാ സർവദാ ഹൃദ സിദ്ധം നിവാസി ചർപട ശാന്തവേ പ്രസാദ അമൃത കർമ്മേ അമൃത കർമ്മേ അമൃത ധർമ്മേ അഖല ജോഗേ അചാല ഭോഗേ അചാല രാജേ അടാല സാജേ

കർത്താ സർവം പ്രാണം സർവം തരാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജോക്താ സർവം മുക്താ രസാവല ശാന്ത പ്രസാദ്.